ഞാനിപ്പോ മനസ്സാലെ നിങ്ങളുടെ ചുക്കനല്ലൊക്കെ അന്ന് കാണിക്കാവോ അന്ന് മല്ലവും ഇത്